0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ഒറിഗണിലെ മൗണ്ട് ഏഞ്ചൽ ആശ്രമത്തിൽ നടന്നുവരുന്ന ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ആശംസകൾ നേർന്നും ആരാധനാക്രമ പരിശീലനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ. ദൈവജനത്തിന്റെ ആരാധനാക്രമ പരിശീലനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഒറിഗണിലെ ഈ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ നടന്നുവരുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്കായി ദൈവാരാധനയ്ക്കും കൂദാശകളുമായി ബന്ധപ്പെട്ട നിയന്ത്രണത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ആർതർ റോഷിനയച്ച സന്ദേശത്തിലൂടെയാണ് അൽമായരുൾപ്പെടെയുള്ള സഭാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൈവജനത്തെ നയിക്കാൻ പ്രത്യേകമായ ഉത്തരവാദിത്വമുള്ള വൈദികർക്ക്, ആരാധനാക്രമകാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധയെക്കുറിച്ച് പാപ്പ എഴുതിയത്. വൈദികരും മുഴുവൻ ദൈവജനവും സഭ അംഗീകരിച്ച ഗ്രന്ഥങ്ങളോടും ആരാധനാക്രമ നിയമങ്ങളോടും വിശ്വസ്തത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ പ്രത്യേകം പരാമർശിച്ചു. കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായ പ്രായപൂർത്തിയാകാത്തവർക്ക് നൽകപ്പെടേണ്ട പ്രത്യേക പരിഗണനയും സംരക്ഷണവും എടുത്തുകാട്ടി ലിയോ 14-ാമൻ പാപ്പ. 2026 സെപ്റ്റംബർ 27 ആചരിക്കപ്പെടുന്ന 112-ാമത് കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനത്തിലേക്കായി തയ്യാറാക്കിയ തന്റെ സന്ദേശത്തിലൂടെയാണ് അഭയാർത്ഥികളായ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തത്. ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും എന്നതാണ് ഇത്തവണത്തേക്കുള്ള സന്ദേശത്തിന്റെ പ്രമേയം. കുടിയേറ്റമുൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട മനുഷ്യക്കടത്ത്, ചൂഷണം, സായുധ സംഘർഷങ്ങളിലേക്കുള്ള കുട്ടികളുടെ റിക്രൂട്ട്മെന്റ്, ലൈംഗിക അതിക്രമങ്ങൾ, മരണം, നിർബന്ധിത വിവാഹം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ പരാമർശിച്ചു. പ്രായപൂർത്തിയാകാത്തവർക്കും ഓരോ കുട്ടികൾക്കും തുല്യമായ അന്തസ്സുണ്ടെന്നും അവരെ കുടിയേറ്റക്കാർ എന്നതിനേക്കാൾ മനുഷ്യരെന്ന നിലയിൽ കാണണമെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. ബ്രൂം രൂപതയുടെ മുൻ അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ക്രിസ്റ്റഫർ സോണ്ടേഴ്സ് ലൈംഗികാതിക്രമ കേസുകളിൽ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിറക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് തിമോത്തി നോർട്ടൺ. കേസുമായി ബന്ധപ്പെട്ട ഇരകൾക്കും അതിജീവിതർക്കും പിന്തുണ അറിയിച്ച ബിഷപ്പ് നോർട്ടൺ സഭ ഏവർക്കും സുരക്ഷിതമായ ഒരിടമാക്കി മാറ്റുന്നതിനും സഭാംഗങ്ങൾ അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. 2008 മുതൽ 2019 വരെയുള്ള കാലയളവുകളിൽ നടന്നതെന്നു കരുതപ്പെടുന്ന ഈ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾ ബിഷപ്പ് സോണ്ടേഴ്സ് നിഷേധിച്ചിരുന്നു. ഈ ലൈംഗിക കേസ് രൂപതയിലെ ആളുകൾക്കിടയിൽ വിശ്വാസവും ബന്ധങ്ങളും തകർത്തതായി ചൂണ്ടിക്കാട്ടിയ ബിഷപ്പ് നോർട്ടൺ താൻ രൂപതയുടെ വിവിധയിടങ്ങൾ സന്ദർശിക്കുമെന്നും ആളുകളെ കേൾക്കാൻ പരിശ്രമിക്കുമെന്നും അറിയിച്ചു. 2021 സെപ്റ്റംബർ മുതൽ പെൺകുട്ടികൾക്ക് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം നിരോധിക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലായി 26 ലക്ഷത്തിലധികം പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസ സാധ്യതകൾ നഷ്ടമായതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. പെൺകുട്ടികൾക്ക് 6-ാം ക്ലാസ്സിനുശേഷമുള്ള വിദ്യാഭ്യാസം വിലക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് അഫ്ഗാനിസ്ഥാനെന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച ശിശുക്ഷേമനിധി പുറത്തുവിട്ട പ്രസ്താവന വ്യക്തമാക്കി. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ബാലവേല, നേരത്തെയുള്ള വിവാഹം, അതിക്രമങ്ങൾ, ലിംഗാധിഷ്ഠിത പീഡനം തുടങ്ങിയ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് യുണിസെഫ് ഓർമ്മിപ്പിച്ചു. 2021 അധികാരമേറിയ താലിബാൻ സർക്കാർ ആ വർഷം സെപ്റ്റംബർ മുതൽ 6-ാം ക്ലാസ്സിനുശേഷമുള്ള ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പെൺകുട്ടികളെ വിലക്കുകയും 2022 ഡിസംബർ മുതൽ സ്ത്രീകൾക്ക് സർവകലാശാലകളിൽ പ്രവേശനം നിഷേധിക്കുകയുമായിരുന്നു. കൊച്ചുകുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് അവരുടെ ബൗദ്ധികവും വൈകാരികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫിന്റെ ഇറ്റലി ഘടകം. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല മുലയൂട്ടുന്ന അമ്മമാരുടെ സ്മാർട്ട്ഫോൺ പോലെയുള്ള ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം അമ്മയും കുഞ്ഞും തമ്മിലുള്ള പരസ്പര ബന്ധത്തിനും ആശയവിനിമയത്തിനും തടസ്സമാകുമെന്ന് യുണിസെഫ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിച്ചു. കുട്ടികൾക്കായി കൂടുതൽ സുരക്ഷിതമായ ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുതത്വങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ജൂണിൽ G7 രാജ്യങ്ങളിലെ ഡിജിറ്റൽ സാങ്കേതിക വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ മന്ത്രിമാർ ധാരണയിലെത്തിയിരുന്നുവെന്ന് സംഘടന ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാനമാലിക ആലംബമറ്റ് നിരാശയിലായിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവം ആശ്വാസമാണ്. ബേബി ജോൺ കലയന്താനി എഴുതി, പീറ്റർ ചേരാനല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം. ആലാപനം കെസ്റ്റർ.

അനുതാപ ചിന്തകൾ മനസ്സിൽ ഉണർത്തുന്ന ഒരു ഗാനമാണ് അടുത്തത്. സി കെ ഷാ ചെമ്പകശ്ശേരി രചനയും സംഗീതവും പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെസ്റ്റർ.

യേശുവിൽ ആശ്വാസം കണ്ടെത്താൻ നമ്മയും ക്ഷണിക്കുന്ന ഒരു ഗാനമാണ് അടുത്തത്. ഡാർവിൻ എം വിൽസൺ എഴുതി, ജെറ്റ്സൺ സണ്ണി സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സിതാര കൃഷ്ണകുമാർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ഒറിഗണിലെ മൗണ്ട് ഏഞ്ചൽ ആശ്രമത്തിൽ നടന്നുവരുന്ന ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ആശംസകൾ നേർന്നും ആരാധനാക്രമ പരിശീലനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ. ദൈവജനത്തിന്റെ ആരാധനാക്രമ പരിശീലനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഒറിഗണിലെ ഈ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ നടന്നുവരുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്കായി ദൈവാരാധനയ്ക്കും കൂദാശകളുമായി ബന്ധപ്പെട്ട നിയന്ത്രണത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ആർതർ റോഷിനയച്ച സന്ദേശത്തിലൂടെയാണ് അൽമായരുൾപ്പെടെയുള്ള സഭാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൈവജനത്തെ നയിക്കാൻ പ്രത്യേകമായ ഉത്തരവാദിത്വമുള്ള വൈദികർക്ക്, ആരാധനാക്രമകാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധയെക്കുറിച്ച് പാപ്പ എഴുതിയത്. വൈദികരും മുഴുവൻ ദൈവജനവും സഭ അംഗീകരിച്ച ഗ്രന്ഥങ്ങളോടും ആരാധനാക്രമ നിയമങ്ങളോടും വിശ്വസ്തത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ പ്രത്യേകം പരാമർശിച്ചു. കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായ പ്രായപൂർത്തിയാകാത്തവർക്ക് നൽകപ്പെടേണ്ട പ്രത്യേക പരിഗണനയും സംരക്ഷണവും എടുത്തുകാട്ടി ലിയോ 14-ാമൻ പാപ്പ. 2026 സെപ്റ്റംബർ 27 ആചരിക്കപ്പെടുന്ന 112-ാമത് കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനത്തിലേക്കായി തയ്യാറാക്കിയ തന്റെ സന്ദേശത്തിലൂടെയാണ് അഭയാർത്ഥികളായ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തത്. ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും എന്നതാണ് ഇത്തവണത്തേക്കുള്ള സന്ദേശത്തിന്റെ പ്രമേയം. കുടിയേറ്റമുൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട മനുഷ്യക്കടത്ത്, ചൂഷണം, സായുധ സംഘർഷങ്ങളിലേക്കുള്ള കുട്ടികളുടെ റിക്രൂട്ട്മെന്റ്, ലൈംഗിക അതിക്രമങ്ങൾ, മരണം, നിർബന്ധിത വിവാഹം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിൽ പരാമർശിച്ചു. പ്രായപൂർത്തിയാകാത്തവർക്കും ഓരോ കുട്ടികൾക്കും തുല്യമായ അന്തസ്സുണ്ടെന്നും അവരെ കുടിയേറ്റക്കാർ എന്നതിനേക്കാൾ മനുഷ്യരെന്ന നിലയിൽ കാണണമെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. ബ്രൂം രൂപതയുടെ മുൻ അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ക്രിസ്റ്റഫർ സോണ്ടേഴ്സ് ലൈംഗികാതിക്രമ കേസുകളിൽ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിറക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് തിമോത്തി നോർട്ടൺ. കേസുമായി ബന്ധപ്പെട്ട ഇരകൾക്കും അതിജീവിതർക്കും പിന്തുണ അറിയിച്ച ബിഷപ്പ് നോർട്ടൺ സഭ ഏവർക്കും സുരക്ഷിതമായ ഒരിടമാക്കി മാറ്റുന്നതിനും സഭാംഗങ്ങൾ അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. 2008 മുതൽ 2019 വരെയുള്ള കാലയളവുകളിൽ നടന്നതെന്നു കരുതപ്പെടുന്ന ഈ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾ ബിഷപ്പ് സോണ്ടേഴ്സ് നിഷേധിച്ചിരുന്നു. ഈ ലൈംഗിക കേസ് രൂപതയിലെ ആളുകൾക്കിടയിൽ വിശ്വാസവും ബന്ധങ്ങളും തകർത്തതായി ചൂണ്ടിക്കാട്ടിയ ബിഷപ്പ് നോർട്ടൺ താൻ രൂപതയുടെ വിവിധയിടങ്ങൾ സന്ദർശിക്കുമെന്നും ആളുകളെ കേൾക്കാൻ പരിശ്രമിക്കുമെന്നും അറിയിച്ചു. 2021 സെപ്റ്റംബർ മുതൽ പെൺകുട്ടികൾക്ക് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം നിരോധിക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലായി 26 ലക്ഷത്തിലധികം പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസ സാധ്യതകൾ നഷ്ടമായതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. പെൺകുട്ടികൾക്ക് 6-ാം ക്ലാസ്സിനുശേഷമുള്ള വിദ്യാഭ്യാസം വിലക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് അഫ്ഗാനിസ്ഥാനെന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച ശിശുക്ഷേമനിധി പുറത്തുവിട്ട പ്രസ്താവന വ്യക്തമാക്കി. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ബാലവേല, നേരത്തെയുള്ള വിവാഹം, അതിക്രമങ്ങൾ, ലിംഗാധിഷ്ഠിത പീഡനം തുടങ്ങിയ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് യുണിസെഫ് ഓർമ്മിപ്പിച്ചു. 2021 അധികാരമേറിയ താലിബാൻ സർക്കാർ ആ വർഷം സെപ്റ്റംബർ മുതൽ 6-ാം ക്ലാസ്സിനുശേഷമുള്ള ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പെൺകുട്ടികളെ വിലക്കുകയും 2022 ഡിസംബർ മുതൽ സ്ത്രീകൾക്ക് സർവകലാശാലകളിൽ പ്രവേശനം നിഷേധിക്കുകയുമായിരുന്നു. കൊച്ചുകുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് അവരുടെ ബൗദ്ധികവും വൈകാരികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫിന്റെ ഇറ്റലി ഘടകം. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല മുലയൂട്ടുന്ന അമ്മമാരുടെ സ്മാർട്ട്ഫോൺ പോലെയുള്ള ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം അമ്മയും കുഞ്ഞും തമ്മിലുള്ള പരസ്പര ബന്ധത്തിനും ആശയവിനിമയത്തിനും തടസ്സമാകുമെന്ന് യുണിസെഫ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിച്ചു. കുട്ടികൾക്കായി കൂടുതൽ സുരക്ഷിതമായ ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുതത്വങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ജൂണിൽ G7 രാജ്യങ്ങളിലെ ഡിജിറ്റൽ സാങ്കേതിക വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ മന്ത്രിമാർ ധാരണയിലെത്തിയിരുന്നുവെന്ന് സംഘടന ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാനമാലിക. ആലംബമറ്റ് നിരാശയിലായിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവം ആശ്വാസമാണ്. ബേബി ജോൺ കലയന്താനി എഴുതി പീറ്റർ ചേരാനല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം. ആലാപനം കെസ്റ്റർ.

അനുതാപ ചിന്തകൾ മനസ്സിലുണർത്തുന്ന ഒരു ഗാനമാണ് അടുത്തത്. സി കെ ഷാ ചെമ്പകശ്ശേരി രചനയും സംഗീതവും പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കിസ്റ്റർ.

യേശുവിൽ ആശ്വാസം കണ്ടെത്താൻ നമ്മയും ക്ഷണിക്കുന്ന ഒരു ഗാനമാണ് അടുത്തത്. ഡാർവിൻ എം വിൽസൺ എഴുതി ജെറ്റ്സൺ സണ്ണി സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സിതാര കൃഷ്ണകുമാർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നിത്യത ഉറപ്പു നൽകുന്നു ലിയോ 14 പാപ്പ. ദൈവം പരിശുദ്ധ മറിയത്തിന് നൽകിയ കൃപയുടെ പൂർത്തീകരണമാണ് സ്വർഗാരോപണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് മാസം 15 തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ സെയിന്റ് തോമസ് ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി. മറിയത്തിന്റെ ഹൃദയത്തിൽ ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്ന നിത്യതയുടെ അടയാളമാണ് സൂര്യനെ ഉടയാടയാക്കിയും പാദത്തിന്റെ ചുവട്ടിൽ ചന്ദ്രനെയും കൊണ്ടുള്ള സ്ത്രീയുടെ ചിത്രം വെളിപാട് പുസ്തകം വിവരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. ദൈവകൃപയാൽ ആത്മാവിന്റെ ശുദ്ധി വ്യക്തിയെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ തെളിവാണ് ദൈവമാതാവിന്റെ അഴുകാത്ത ശരീരവും അവളുടെ നിർമ്മല ഹൃദയവുമെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മറിയം ആത്മാവോടും ശരീരത്തോടും കൂടെ മഹത്തീകരിക്കപ്പെട്ടത് നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം കടന്നുപോകുന്ന കാലത്തിന്റെ അടയാളങ്ങൾ ഒളിപ്പിക്കുന്നതിലല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നതിലാണെന്ന് പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകളിൽ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലോകം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആഡംബരത്തിനും ഉപഭോഗ സംസ്കാരത്തിനും മുൻഗണന നൽകുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെ പുനർചിന്തനം ചെയ്യുവാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ പ്രാധാന്യമില്ലാത്തതും ശാശ്വതമല്ലാത്തതുമായ കാര്യങ്ങൾക്കായി വിലയേറിയ ഊർജം പാഴാക്കുവാൻ ഇത്തരം മുൻഗണനകൾ ഇടയാക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യകുലത്തിന്റെ പ്രത്യാശയുടെ അടയാളമാണ് മാതാവിന്റെ സ്വർഗാരോപണം. പാപ്പ ദൈവശാസ്ത്രപരമായും വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിലും ഏറെ പ്രാധാന്യമുള്ള മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ മനുഷ്യരാശിയുടെ അന്തിമ ലക്ഷ്യമായ ജീവനിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒന്നാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് മാസം 15 തീയതി കസ്തൽ ഗന്തോൾഫോയിലെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഈ വിശ്വാസ രഹസ്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രണ്ട് ചിത്രകലാരീതികളെയാണ് പാപ്പ സന്ദേശത്തിന് ആധാരമാക്കിയത്. മറിയത്തിന്റെ നിദ്ര എന്ന പുരാതന രീതിയിൽ മറിയം മരണനിദ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായും ഉത്ഥിതനായ യേശു അവളുടെ ആത്മാവിനെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കൈകളിൽ ഏന്തുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിലേക്ക് അഥവാ നാം പ്രതീകാത്മകമായി പറയുന്ന സ്വർഗത്തിലേക്ക് അവളെ കൊണ്ടുപോകുവാൻ മകനായ യേശു കടന്നുവന്നിരിക്കുന്നുവെന്ന് ഈ ചിത്രം വിശദീകരിക്കുന്നുവെന്നും ക്രിസ്തുവാണ് നമ്മെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇത് വെളിപ്പെടുത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു. രണ്ടാമത്തെ മാതൃകയായി വെളിപാട് പുസ്തകത്തിലെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെപ്പോലെ മാലാക്കന്മാരാൽ ചുറ്റപ്പെട്ട് മഹത്വത്തിന്റെ പ്രകാശത്തിൽ നിൽക്കുന്ന മറിയത്തിന്റെ ചിത്രമാണ് പാപ്പ പരിചയപ്പെടുത്തിയത്. ആത്മാവോടും ശരീരത്തോടും കൂടി മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന സഭയുടെ വിശ്വാസ സത്യത്തെയാണ് ഈ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ആമസോണിന് പ്രത്യാശിയായി ലിയോ 14 പാപ്പ ഇവിടെ പെറു സന്ദർശനം. പെറുവിലെ ആമസോൺ മേഖലയിൽ പുതിയ പ്രത്യാശയുടെ കിരണങ്ങൾ പടർത്തിക്കൊണ്ട് ലിയോ 14 പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശനം നവംബർ മാസത്തിൽ നടക്കും. പെറുവിൽ മിഷനറി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ പെറുവിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആമസോൺ നേരിടുന്ന വെല്ലുവിളികളും പാപ്പായ്ക്ക് ഏറെ പരിചിതമാണ്. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സംരക്ഷണത്തിനായി രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ഈ സന്ദർശനം സ്വാധീനം ചെലുത്തുമെന്ന് സഭ വിശ്വസിക്കുന്നുവെന്ന് പെറുവിലെ മെത്രാൻമാർ പ്രതികരിച്ചു. ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം, സഭ ദുരിതബാധിതർക്കൊപ്പം. കിഴക്കൻ ഇന്തോനേഷ്യയിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണസംഖ്യ 38 ഉയർന്നു. ഫ്ലോറസ് ദ്വീപിലെ എൻഡെ അതിരൂപതയിലെ നിരവധി പള്ളികൾക്കും കെട്ടിടങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ നടത്തുവാൻ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നൽകി. കനത്ത മണ്ണിടിച്ചിലും വാർത്താവിനിമയ തടസ്സങ്ങളും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും സഭയും അധികൃതരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷം. താലിബാൻ ഭരണമേറ്റെടുത്ത് 5 വർഷം പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടതും മാനുഷിക പ്രതിസന്ധിയിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്നും ഇന്ന് ഈ ദുരന്തം ആരും വേണ്ടത്ര ഗൗനിക്കുന്നില്ലെന്നും ഇന്ന് ഇവിടുത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർക്കും ജീവൻ നിലനിർത്തുവാൻ അടിയന്തര സഹായം ആവശ്യമാണെന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം കൈത്താക്കാലം 6-ാം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് നാം ഇനി ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം ആറാം ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുക. വിശുദ്ധ സഭയുടെ ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ സഭയ്ക്കുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വായനകളാണ് ഇന്നത്തെ ആരാധനക്രമത്തിൽ നൽകപ്പെടുന്നത്. സഭയെ രക്ഷയുടെ പേടകവും മിശിഹായുടെ നിർമ്മലയായ മണവാട്ടിയും സ്വർഗീയ ജെറുസലേമിന്റെ ഭൂമിയിലെ പ്രതിരൂപവുമായിട്ടാണ് ഇന്നത്തെ വായനകൾ എടുത്തുകാണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രളയസമാനമായ പ്രതിസന്ധികളിലും ലോകത്തിന്റെ പീഡനങ്ങളിലും ഉലയാതെ നിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ ഏക ആശ്രയമാണ് സഭയെന്നുള്ള പ്രത്യാശയുടെ സുവിശേഷവും ഈ വായനകൾ നമുക്ക് നൽകുന്നു. ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പേടകത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന നോഹയുടെ ഈ പേടകം പുതിയ നിയമത്തിലെ സഭയുടെ പ്രതിരൂപമായിട്ടാണ് എടുത്തുകാണിക്കുന്നത്. ലോകം പാപത്തിലും അധർമ്മത്തിലും മുഴുകിയപ്പോൾ നീതിമാനായി നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയ മാർഗമായിരുന്നു ആ പേടകം. പ്രളയജലം ഭൂമിയെ മുഴുവൻ വിഴുങ്ങിയപ്പോൾ ആ പേടകം മാത്രം ജലത്തിനുമീതെ സുരക്ഷിതമായി ഒഴുകി നടന്നു. സഭാപിതാക്കന്മാർ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രളയജലം ഈ ലോകത്തിലെ പാപത്തെയും നൗക സഭയെയും സൂചിപ്പിക്കുന്നു എന്നാണ്. ദൈവം നോഹയെ ഓർത്തു എന്നത് വചനത്തിലെ അതിസൂക്ഷ്മമായ ഒരു ഭാഗമാണ്. ദൈവം മനുഷ്യനെ ഓർക്കുമ്പോൾ അവിടെ രക്ഷയുടെ പ്രക്രിയ ആരംഭിക്കുന്നു. കാറ്റുവീശി വെള്ളം ഇറങ്ങിയത് ദൈവത്തിന്റെ ആത്മാവ് പ്രപഞ്ചത്തിൽ നടത്തുന്ന പുനരുദ്ധാരണത്തിന്റെ അല്ലെങ്കിൽ നവീകരണത്തിന്റെ അടയാളമാണ്. നോഹ പുറത്തുവിട്ട പ്രാവും അത് തിരിച്ചുകൊണ്ടുവന്ന ഒലിവിലയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനത്തിന്റെ പുതിയ യുഗം പിറന്നുവെന്നതിന്റെ വിളംബരമായിരുന്നു. സഭയാകുന്ന പേടകത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ ലോകമാകുന്ന പാപത്തിന്റെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കൂ എന്ന വലിയ സത്യം ഈ പഴയ നിയമ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭ സമാധാനത്തിന്റെ ഒലിവിലയുമായി ലോകത്തിനു മുൻപിൽ പ്രത്യാശയുടെ അടയാളമായി ഇന്നും നിൽക്കുന്നു. നോഹയുടെ കാലത്തെ പ്രളയത്തെപ്പോലെ ഇന്നും ലോകം പാപത്തിന്റെയും അവിശ്വാസത്തിന്റെയും തിരമാലകളിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഭയാകുന്ന പേടകം ഇന്നും മിശിഹായുടെ കൃപയാൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. സഭയുടെ ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന ആത്മീയ സുരക്ഷിതത്വം ലോകത്തിന്റെ മറ്റൊരു കോണിലും ലഭ്യമല്ല എന്ന് നാം തിരിച്ചറിയണം. സഭ നമുക്ക് നൽകുന്ന കുദാശകളും വചനവും നോഹയുടെ പേടകത്തിലെ സംരക്ഷണം പോലെ നമ്മെ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. പേടകത്തിനുള്ളിൽ സകല ജീവജാലങ്ങൾക്കും ഇടമുണ്ടായിരുന്നതുപോലെ സഭ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായ ഒരു വലിയ അമ്മയായിരിക്കണം. ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ ഉത്തമഗീതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉത്തമഗീതം ആറാം അധ്യായത്തിൽ സഭ

യും മിശിഹായും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത നമുക്ക് കാട്ടിത്തരുന്നു. ഇവിടെ സഭയെ മിശിഹായുടെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ ദൈവവും ഏറെ പ്രധാനപ്പെട്ടതാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്ന സഭയുടെ ആത്മീയ കരുത്തിനെ അത് വെളിപ്പെടുത്തുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും ഈ മണവാട്ടിയുടെ അവയവങ്ങളാണ്. വിശുദ്ധിയിൽ വളരുവാനുള്ള നമ്മുടെ വ്യക്തിപരമായ ആത്മസമർപ്പണത്തിലൂടെയാണ് സഭയുടെ സൗന്ദര്യം ലോകത്തിനു മുൻപിൽ പ്രകാശിക്കുന്നത്. മിശിഹായോടുള്ള ആത്മീയ വിശ്വസ്തതയും സ്നേഹവുമാണ് സഭയുടെ യഥാർത്ഥ ശക്തിയെന്ന് ഉത്തമഗീതത്തിലെ വരികൾ നമ്മെ ധ്യാനിപ്പിക്കുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും സ്വന്തം പാപങ്ങളിലൂടെ സഭയെ വിരൂപമാക്കുവാൻ പാടില്ല. വിശുദ്ധ പൗലോസപ്പസ്തോലൻ പഠിപ്പിക്കുന്നതുപോലെ കറയോ ചുളിവോ ഇല്ലാത്ത നിർമ്മലയായ മണവാട്ടിയായി സഭയെ മിശിഹ തന്റെ മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെ സഭയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടേണ്ടവരാണ്. സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയം സഭയുടെ ഈ വിശുദ്ധിയുടെ ഉത്തമ മാതൃകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധത്തിന്റെ വേദിയാണ് സഭയെന്നും ആ സ്നേഹം നമ്മിൽ നിന്നും ലോകത്തിലേക്ക് പ്രസരിക്കണം എന്നും നാം മറക്കരുത്. പുതിയ നിയമത്തിൽ നിന്നുമുള്ള വെളിപാട് പുസ്തകം 21-ാം അധ്യായം സഭയുടെ മഹിമയെയും അതിന്റെ നിത്യമായ ലക്ഷ്യത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന വിശുദ്ധ നഗരമായ ജെറൂസലേം സഭയുടെ പൂർണ്ണരൂപമാണ്. അമൂല്യമായ രത്നങ്ങളുടെയും സൂര്യകാന്തക്കല്ലിന്റെയും തിളക്കമുള്ള സഭ ദൈവത്തിന്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്തുന്നവളാണ്. ഈ നഗരത്തിന്റെ മതിലുകൾക്ക് 12 അടിസ്ഥാനങ്ങളുണ്ടെന്നും അവയിൽ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടെന്നും നാം വായിക്കുന്നു. ഇത് സഭയുടെ അപ്പസ്തോലിക സ്വഭാവത്തെയാണ് വ്യക്തമാക്കുന്നത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിന്മേലാണ് സഭ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 3 വീതം കവാടങ്ങൾ ഉണ്ടെന്നത് സഭയുടെ സാർവത്രികതയെ അല്ലെങ്കിൽ കാതോലികതയെ സൂചിപ്പിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മനുഷ്യർക്ക് സഭയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നാം ഇന്ന് ഭാഗമായിരിക്കുന്ന ഈ ദൃശ്യസഭ ഒരു ദിവസം സ്വർഗീയ ജെറുസലേമായി മാറും എന്ന പ്രത്യാശയാണ് വിശ്വാസികളായി നമുക്ക് കരുത്തു നൽകുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടമാണ് സഭയെന്നും ആ സാന്നിധ്യമാണ് സഭയെ നിർമ്മലവും തേജസ്സുറ്റതുമാക്കുന്നത് എന്നും നാം ഇവിടെ തിരിച്ചറിയുന്നു. ഈ വായനകളുടെയെല്ലാം മൂർത്തിമത് ഭാവം നാം കാണുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കടലിലെ കൊടുങ്കാറ്റും ശിഷ്യന്മാരുടെ വള്ളവും സഭയുടെ ചരിത്രപരമായ യാത്രയുടെ നേർചിത്രമാണ് നൽകുന്നത്. ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ കടൽ കടക്കുമ്പോൾ നേരമിരുട്ടുകയും വലിയ കാറ്റടിക്കുകയും ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളും സഭയ്ക്കെതിരെയുള്ള പീഡനങ്ങളും സഭയാകുന്ന നൗകയെ ഉലയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട്. യേശു വള്ളത്തിലില്ലാതിരുന്ന സമയത്താണ് ശിഷ്യന്മാർക്ക് വലിയ പ്രതിസന്ധികളുണ്ടായത്. എന്നാൽ യേശു വെള്ളത്തിനുമീതെ നടന്ന് വള്ളത്തിനടുത്തേക്ക് വരികയും ഞാനാണ് ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഭീതി ഇല്ലാതാകുന്നു. സഭയുടെ യഥാർത്ഥ അമരക്കാരൻ മിശിഹായാണ്. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഭ വലിയ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം മിശിഹ സഭയോട് ചേർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ വള്ളത്തിൽ കയറ്റുവാൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് വള്ളം ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലും സഭയാകുന്ന നൗകയിലും യേശുവിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമേ നാം സുരക്ഷിതമായി നിത്യതയുടെ തീരത്ത് എത്തുകയുള്ളൂ. ഈ വായനകൾ നാം മനസ്സിരുദ്ധി ധ്യാനിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ചിത്രം നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് മുൻപിൽ തെളിയും. സഭ വെറുമൊരു മാനുഷിക പ്രസ്ഥാനമല്ല, അത് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ കേന്ദ്രമാണ്. ഇന്നത്തെ ലോകത്തിൽ സഭ പലതരത്തിലുള്ള വിമർശനങ്ങളും ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സഭയുടെ മാനുഷികമായ ബലഹീനതകൾ കണ്ട് പലരും സഭയെ ഉപേക്ഷിക്കുവാൻ മുതിരുന്നു. എന്നാൽ സഭ കേവലം മനുഷ്യരുടെ കൂട്ടായ്മയല്ലെന്നും അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും ഈ തിരുവചനങ്ങൾ നമ്മെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു. നോഹയുടെ പേടകത്തിൽ ജീവജാലങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങളും സ്വഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ പേടകം ദൈവം നിയോഗിച്ചതായിരുന്നു. സഭയിലെ അംഗങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷേ സഭയെന്ന രഹസ്യം വിശുദ്ധമാണ്. കാരണം അതിന്റെ ശിരസ് ക്രിസ്തുവും അതിന്റെ ജീവൻ പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുവാനും സഭയോട് ചേർന്നു നിൽക്കുവാനും നമുക്ക് സാധിക്കണം. സഭയോടുള്ള വിശ്വസ്തത മിശിഹായോടുള്ള വിശ്വസ്തതയാണ്. ഇന്ന് നാം ശ്രവിച്ച തിരുവചനങ്ങൾ സഭയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് പുതുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇടവകയും കുടുംബങ്ങളും സഭയുടെ ഈ മനോഹാരിത ഉൾക്കൊള്ളുന്നവയാകട്ടെ. സഭയാകുന്ന നൗകയിൽ നാം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പരസ്പരം താങ്ങുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. ലോകത്തിലെ പീഡിതർക്കും നിരാലംബർക്കും അഭയം നൽകുന്ന ഒരു വലിയ പേടകമായി നമ്മുടെ വിശ്വാസ

സമൂഹം മാറട്ടെ. മിശിഹായുടെ സ്നേഹവും സഭയുടെ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിനു മുമ്പിൽ പ്രകാശിക്കട്ടെ. സഭയെ സംരക്ഷിക്കുന്ന മിശിഹ എന്നും നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ അവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ ലോകത്തിലെ തീർത്ഥാടനം പൂർത്തിയാക്കി സ്വർഗീയ ജെറുസലേമിലെ തേജസ്സിലേക്ക് മിശിഹായോടൊപ്പം പ്രവേശിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബാബു കറുകുറ്റി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം ബിജു കറുകുറ്റി.

0: നിങ്ങൾ ശ്രവിക്കുന്നത് വത്തിക്കാൻ റേഡിയോ.
1: My sovereign liege, two women stand and both

മിക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നിത്യത ഉറപ്പു നൽകുന്നു ലിയോ 14 പാപ്പ. ദൈവം പരിശുദ്ധ മറിയത്തിന് നൽകിയ കൃപയുടെ പൂർത്തീകരണമാണ് സ്വർഗാരോപണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ സെയിന്റ് തോമസ് ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി. മറിയത്തിന്റെ ഹൃദയത്തിൽ ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്ന നിത്യതയുടെ അടയാളമാണ് സൂര്യനെ ഉടയാടയാക്കിയും പാദത്തിന്റെ ചുവട്ടിൽ ചന്ദ്രനെയും കൊണ്ടുള്ള സ്ത്രീയുടെ ചിത്രം വെളിപാട് പുസ്തകം വിവരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. ദൈവകൃപയാൽ ആത്മാവിന്റെ ശുദ്ധി വ്യക്തിയെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ തെളിവാണ് ദൈവമാതാവിന്റെ അഴുകാത്ത ശരീരവും അവളുടെ നിർമ്മല ഹൃദയവുമെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മറിയം ആത്മാവോടും ശരീരത്തോടും കൂടെ മഹത്വീകരിക്കപ്പെട്ടത് നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം കടന്നുപോകുന്ന കാലത്തിന്റെ അടയാളങ്ങൾ ഒളിപ്പിക്കുന്നതിലല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നതിലാണെന്ന് പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകളിൽ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലോകം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആഡംബരത്തിനും ഉപഭോഗ സംസ്കാരത്തിനും മുൻഗണന നൽകുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെ പുനർചിന്തനം ചെയ്യുവാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ പ്രാധാന്യമില്ലാത്തതും ശാശ്വതമല്ലാത്തതുമായ കാര്യങ്ങൾക്കായി വിലയേറിയ ഊർജം പാഴാക്കുവാൻ ഇത്തരം മുൻഗണനകൾ ഇടയാക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യകുലത്തിന്റെ പ്രത്യാശയുടെ അടയാളമാണ് മാതാവിന്റെ സ്വർഗാരോപണം. പാപ്പ ദൈവശാസ്ത്രപരമായും വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിലും ഏറെ പ്രാധാന്യമുള്ള മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ മനുഷ്യരാശിയുടെ അന്തിമ ലക്ഷ്യമായ ജീവനിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒന്നാണെന്ന് എടുത്തുപറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 15 കസ്തൽ ഗന്തോൾഫോയിലെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മധ്യാന പ്രാർത്ഥന നയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഈ വിശ്വാസ രഹസ്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രണ്ട് ചിത്രകലാരീതികളെയാണ് പാപ്പ സന്ദേശത്തിന് ആധാരമാക്കിയത്. മറിയത്തിന്റെ നിദ്ര എന്ന പുരാതന രീതിയിൽ മറിയം മരണനിദ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായും ഉത്ഥിതനായ യേശു അവളുടെ ആത്മാവിനെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കൈകളിൽ ഏന്തുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിലേക്ക് അഥവാ നാം പ്രതീകാത്മകമായി പറയുന്ന സ്വർഗത്തിലേക്ക് അവളെ കൊണ്ടുപോകുവാൻ മകനായ യേശു കടന്നുവന്നിരിക്കുന്നുവെന്ന് ഈ ചിത്രം വിശദീകരിക്കുന്നുവെന്നും ക്രിസ്തുവാണ് നമ്മെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇത് വെളിപ്പെടുത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു. രണ്ടാമത്തെ മാതൃകയായി വെളിപാട് പുസ്തകത്തിലെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെപ്പോലെ മാലാക്കന്മാരാൽ ചുറ്റപ്പെട്ട് മഹത്വത്തിന്റെ പ്രകാശത്തിൽ നിൽക്കുന്ന മറിയത്തിന്റെ ചിത്രമാണ് പാപ്പ പരിചയപ്പെടുത്തിയത്. ആത്മാവോടും ശരീരത്തോടും കൂടി മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന സഭയുടെ വിശ്വാസ സത്യത്തെയാണ് ഈ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ആമസോണിന് പ്രത്യാശിയായി ലിയോ 14 പാപ്പ ഇവിടെ പെറു സന്ദർശനം. പെറുവിലെ ആമസോൺ മേഖലയിൽ പുതിയ പ്രത്യാശയുടെ കിരണങ്ങൾ പടർത്തിക്കൊണ്ട് ലിയോ 14 പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശനം നവംബർ മാസത്തിൽ നടക്കും. പെറുവിൽ മിഷനറി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ പെറുവിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആമസോൺ നേരിടുന്ന വെല്ലുവിളികളും പാപ്പായ്ക്ക് ഏറെ പരിചിതമാണ്. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സംരക്ഷണത്തിനായി രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ഈ സന്ദർശനം സ്വാധീനം ചെലുത്തുമെന്ന് സഭ വിശ്വസിക്കുന്നുവെന്ന് പെറുവിലെ മെത്രാൻമാർ പ്രതികരിച്ചു. ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം, സഭ ദുരിതബാധിതർക്കൊപ്പം. കിഴക്കൻ ഇന്തോനേഷ്യയിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണസംഖ്യ 38 ഉയർന്നു. ഫ്ലോറസ് ദ്വീപിലെ എന്റെ അതിരൂപതയിലെ നിരവധി പള്ളികൾക്കും കെട്ടിടങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ നടത്തുവാൻ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നൽകി. കനത്ത മണ്ണിടിച്ചിലും വാർത്താവിനിമയ തടസ്സങ്ങളും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും സഭയും അധികൃതരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷം. താലിബാൻ ഭരണമേറ്റെടുത്ത് 5 പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടതും മാനുഷിക പ്രതിസന്ധിയിൽ 5 നിൽക്കുന്നതുമായ രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്നും ഇന്ന് ഈ ദുരന്തം ആരും വേണ്ടത്ര ഗൗനിക്കുന്നില്ലെന്നും ഇന്ന് ഇവിടുത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർക്കും ജീവൻ നിലനിർത്തുവാൻ അടിയന്തര സഹായം ആവശ്യമാണെന്നത് ഈ ദുരന്ത

സത്യത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം കൈത്താക്കാലം ആറാം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് നാം ഇനി ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം ആറാം ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുക. വിശുദ്ധ സഭയുടെ ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ സഭയ്ക്കുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വായനകളാണ് ഇന്നത്തെ ആരാധനക്രമത്തിൽ നൽകപ്പെടുന്നത്. സഭയെ രക്ഷയുടെ പേടകവും മിശിഹായുടെ നിർമ്മലയായ മണവാട്ടിയും സ്വർഗീയ ജെറുസലേമിന്റെ ഭൂമിയിലെ പ്രതിരൂപവുമായിട്ടാണ് ഇന്നത്തെ വായനകൾ എടുത്തുകാണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രളയസമാനമായ പ്രതിസന്ധികളിലും ലോകത്തിന്റെ പീഡനങ്ങളിലും ഉലയാതെ നിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ ഏക ആശ്രയമാണ് സഭയെന്നുള്ള പ്രത്യാശയുടെ സുവിശേഷവും ഈ വായനകൾ നമുക്ക് നൽകുന്നു. ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പേടകത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന നോഹയുടെ ഈ പേടകം പുതിയ നിയമത്തിലെ സഭയുടെ പ്രതിരൂപമായിട്ടാണ് എടുത്തുകാണിക്കുന്നത്. ലോകം പാപത്തിലും അധർമ്മത്തിലും മുഴുകിയപ്പോൾ നീതിമാനായി നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയ മാർഗമായിരുന്നു ആ പേടകം. പ്രളയജലം ഭൂമിയെ മുഴുവൻ വിഴുങ്ങിയപ്പോൾ ആ പേടകം മാത്രം ജലത്തിനുമീതെ സുരക്ഷിതമായി ഒഴുകി നടന്നു. സഭാപിതാക്കന്മാർ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രളയജലം ഈ ലോകത്തിലെ പാപത്തെയും നൗക സഭയെയും സൂചിപ്പിക്കുന്നു എന്നാണ്. ദൈവം നോഹയെ ഓർത്തു എന്നത് വചനത്തിലെ അതിസൂക്ഷ്മമായ ഒരു ഭാഗമാണ്. ദൈവം മനുഷ്യനെ ഓർക്കുമ്പോൾ അവിടെ രക്ഷയുടെ പ്രക്രിയ ആരംഭിക്കുന്നു. കാറ്റുവീശി വെള്ളം ഇറങ്ങിയത് ദൈവത്തിന്റെ ആത്മാവ് പ്രപഞ്ചത്തിൽ നടത്തുന്ന പുനരുദ്ധാരണത്തിന്റെ അല്ലെങ്കിൽ നവീകരണത്തിന്റെ അടയാളമാണ്. നോഹ പുറത്തുവിട്ട പ്രാവും അത് തിരിച്ചുകൊണ്ടുവന്ന ഒലിവിലയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനത്തിന്റെ പുതിയ യുഗം പിറന്നുവെന്നതിന്റെ വിളംബരമായിരുന്നു. സഭയാകുന്ന പേടകത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ ലോകമാകുന്ന പാപത്തിന്റെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കൂ എന്ന വലിയ സത്യം ഈ പഴയ നിയമ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭ സമാധാനത്തിന്റെ ഒലിവിലയുമായി ലോകത്തിനു മുൻപിൽ പ്രത്യാശയുടെ അടയാളമായി ഇന്നും നിൽക്കുന്നു. നോഹയുടെ കാലത്തെ പ്രളയത്തെപ്പോലെ ഇന്നും ലോകം പാപത്തിന്റെയും അവിശ്വാസത്തിന്റെയും തിരമാലകളിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഭയാകുന്ന പേടകം ഇന്നും മിശിഹായുടെ കൃപയാൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. സഭയുടെ ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന ആത്മീയ സുരക്ഷിതത്വം ലോകത്തിന്റെ മറ്റൊരു കോണിലും ലഭ്യമല്ല എന്ന് നാം തിരിച്ചറിയണം. സഭ നമുക്ക് നൽകുന്ന കുദാശകളും വചനവും നോഹയുടെ പേടകത്തിലെ സംരക്ഷണം പോലെ നമ്മെ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. പേടകത്തിനുള്ളിൽ സകല ജീവജാലങ്ങൾക്കും ഇടമുണ്ടായിരുന്നതുപോലെ സഭ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായ ഒരു വലിയ അമ്മയായിരിക്കണം. ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ ഉത്തമഗീതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉത്തമഗീതം ആറാം അധ്യായത്തിൽ സഭയും മിശിഹായും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത നമുക്ക് കാട്ടിത്തരുന്നു. ഇവിടെ സഭയെ മിശിഹായുടെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ ദൈവം തന്റെ മണവാട്ടിയായി കണ്ടതുപോലെ പുതിയ നിയമത്തിൽ സഭയെ മിശിഹ തന്റെ രക്തത്താൽ നേടിയെടുത്ത നിർമ്മല മണവാട്ടിയായി സ്നേഹിക്കുന്നു. ഞാൻ എന്റെ പ്രിയന്റേതാണ്, എന്റെ പ്രിയൻ എന്റേതും എന്ന വരികൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വചനഭാഗത്ത് എടുത്തു പറയുന്ന സഭയുടെ സൗന്ദര്യം ലൗകികമായ ആഡംബരങ്ങളിൽ നിന്നല്ല, മറിച്ച് മണവാളനായ ക്രിസ്തുവിൽ നിന്ന് അവൾക്ക് ലഭിക്കുന്ന വിശുദ്ധിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതായത് ക്രിസ്തുവിലൂടെയാണ് സഭയുടെ സൗന്ദര്യം അനേകരിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒരുപക്ഷെ ഇത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയും നൽകുന്നു. പാപികളായ മനുഷ്യരുടെ സഭ പാപിയല്ലേ? അതിനെങ്ങനെയാണ് വിശുദ്ധിയെപ്പറ്റി സംസാരിക്കുവാൻ സാധിക്കുന്നത്? ഇതിനുള്ള മറുപടി കൂടിയാണ് ഈ രണ്ടാം വായന നമുക്ക് നൽകുന്നത്. സഭയുടെ സൗന്ദര്യം അവളുടെ ശിരസ്സായ ക്രിസ്തുവിലൂടെയാണ് കൈവരുന്നത്. തിർസാ നഗരം പോലെ മനോഹരിയും ജെറുസലേം പോലെ സുന്ദരിയുമായി സഭയെ വിശേഷിപ്പിക്കുമ്പോൾ സഭയുടെ ആന്തരിക വിശുദ്ധിയെയും ക്രമത്തെയുമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയദൈവമാണ് എന്ന വചനവും ഏറെ പ്രധാനപ്പെട്ടതാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്ന സഭയുടെ ആത്മീയ കരുത്തിനെ അത് വെളിപ്പെടുത്തുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും ഈ മണവാട്ടിയുടെ അവയവങ്ങളാണ്. വിശുദ്ധി വളരുവാനുള്ള നമ്മുടെ വ്യക്തിപരമായ ആത്മസമർപ്പണത്തിലൂടെയാണ് സഭയുടെ സൗന്ദര്യം ലോകത്തിനു മുൻപിൽ പ്രകാശിക്കുന്നത്. മിശിഹായോടുള്ള ആത്മീയ വിശ്വസ്തതയും സ്നേഹവുമാണ് സഭയുടെ യഥാർത്ഥ ശക്തിയെന്ന് ഉത്തമഗീതത്തിലെ വരികൾ നമ്മെ ധ്യാനിപ്പിക്കുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും സ്വന്തം പാപങ്ങളിലൂടെ സഭയെ വിരൂപമാക്കുവാൻ പാടില്ല. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നതുപോലെ കറയോ ചുളിവോ ഇല്ലാത്ത നിർമ്മലയായ മണവാട്ടിയായി സഭയെ മിശിഹ തന്റെ മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും
നമ്മുടെ ജീവിതവിശുദ്ധിയിലൂടെ സഭയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടേണ്ടവരാണ്. സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയം സഭയുടെ ഈ വിശുദ്ധിയുടെ ഉത്തമ മാതൃകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധത്തിന്റെ വേദിയാണ് സഭയെന്നും ആ സ്നേഹം നമ്മിൽ നിന്നും ലോകത്തിലേക്ക് പ്രസരിക്കണം എന്നും നാം മറക്കരുത്. പുതിയ നിയമത്തിൽ നിന്നുമുള്ള വെളിപാട് പുസ്തകം 21-ാം അധ്യായം സഭയുടെ മഹിമയെയും അതിന്റെ നിത്യമായ ലക്ഷ്യത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന വിശുദ്ധ നഗരമായ ജെറൂസലേം സഭയുടെ പൂർണ്ണരൂപമാണ്. അമൂല്യമായ രത്നങ്ങളുടെയും സൂര്യകാന്തക്കല്ലിന്റെയും തിളക്കമുള്ള സഭ ദൈവത്തിന്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്തുന്നവളാണ്. ഈ നഗരത്തിന്റെ മതിലുകൾക്ക് 12 അടിസ്ഥാനങ്ങളുണ്ടെന്നും അവയിൽ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടെന്നും നാം വായിക്കുന്നു. ഇത് സഭയുടെ അപ്പസ്തോലിക സ്വഭാവത്തെയാണ് വ്യക്തമാക്കുന്നത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിന്മേലാണ് സഭ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 3 വീതം കവാടങ്ങൾ ഉണ്ടെന്നത് സഭയുടെ സാർവത്രികതയെ അല്ലെങ്കിൽ കാതോലികതയെ സൂചിപ്പിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മനുഷ്യർക്ക് സഭയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നാം ഇന്ന് ഭാഗമായിരിക്കുന്ന ഈ ദൃശ്യസഭ ഒരു ദിവസം സ്വർഗീയ ജെറുസലേമായി മാറും എന്ന പ്രത്യാശയാണ് വിശ്വാസികളായി നമുക്ക് കരുത്തു നൽകുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടമാണ് സഭയെന്നും ആ സാന്നിധ്യമാണ് സഭയെ നിർമ്മലവും തേജസ്സുറ്റതുമാക്കുന്നത് എന്നും നാം ഇവിടെ തിരിച്ചറിയുന്നു. ഈ വായനകളുടെയെല്ലാം മൂർത്തിമത് ഭാവം നാം കാണുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കടലിലെ കൊടുങ്കാറ്റും ശിഷ്യന്മാരുടെ വള്ളവും സഭയുടെ ചരിത്രപരമായ യാത്രയുടെ നേർചിത്രമാണ് നൽകുന്നത്. ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ കടൽ കടക്കുമ്പോൾ നേരമിരുട്ടുകയും വലിയ കാറ്റടിക്കുകയും ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളും സഭയ്ക്കെതിരെയുള്ള പീഡനങ്ങളും സഭയാകുന്ന നൗകയെ ഉലയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട്. യേശു വള്ളത്തിലില്ലാതിരുന്ന സമയത്താണ് ശിഷ്യന്മാർക്ക് വലിയ പ്രതിസന്ധികളുണ്ടായത്. എന്നാൽ യേശു വെള്ളത്തിനുമീതെ നടന്ന് വള്ളത്തിനടുത്തേക്ക് വരികയും ഞാനാണ് ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഭീതി ഇല്ലാതാകുന്നു. സഭയുടെ യഥാർത്ഥ അമരക്കാരൻ മിശിഹായാണ്. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഭ വലിയ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം മിശിഹ സഭയോട് ചേർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ വള്ളത്തിൽ കയറ്റുവാൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് വള്ളം ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലും സഭയാകുന്ന നൗകയിലും യേശുവിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമേ നാം സുരക്ഷിതമായി നിത്യതയുടെ തീരത്ത് എത്തുകയുള്ളൂ. ഈ വായനകൾ നാം മനസ്സിരുത്തി ധ്യാനിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ ചിത്രം നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് മുൻപിൽ തെളിയും. സഭ വെറുമൊരു മാനുഷിക പ്രസ്ഥാനമല്ല, അത് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ കേന്ദ്രമാണ്. ഇന്നത്തെ ലോകത്തിൽ സഭ പലതരത്തിലുള്ള വിമർശനങ്ങളും ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സഭയുടെ മാനുഷികമായ ബലഹീനതകൾ കണ്ട് പലരും സഭയെ ഉപേക്ഷിക്കുവാൻ മുതിരുന്നു. എന്നാൽ സഭ കേവലം മനുഷ്യരുടെ കൂട്ടായ്മയല്ലെന്നും അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും ഈ തിരുവചനങ്ങൾ നമ്മെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു. നോഹയുടെ പേടകത്തിൽ ജീവജാലങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങളും സ്വഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ പേടകം ദൈവം നിയോഗിച്ചതായിരുന്നു. സഭയിലെ അംഗങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷേ സഭയെന്ന രഹസ്യം വിശുദ്ധമാണ്. കാരണം അതിന്റെ ശിരസ് ക്രിസ്തുവും അതിന്റെ ജീവൻ പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുവാനും സഭയോട് ചേർന്നു നിൽക്കുവാനും നമുക്ക് സാധിക്കണം. സഭയോടുള്ള വിശ്വസ്തത മിശിഹായോടുള്ള വിശ്വസ്തതയാണ്. ഇന്ന് നാം ശ്രവിച്ച തിരുവചനങ്ങൾ സഭയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് പുതുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇടവകയും കുടുംബങ്ങളും സഭയുടെ ഈ മനോഹാരിത ഉൾക്കൊള്ളുന്നവയാകട്ടെ. സഭയാകുന്ന നൗകയിൽ നാം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പരസ്പരം താങ്ങുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. ലോകത്തിലെ പീഡിതർക്കും നിരാലംബർക്കും അഭയം നൽകുന്ന ഒരു വലിയ പേടകമായി നമ്മുടെ വിശ്വാസ സമൂഹം മാറട്ടെ. മിശിഹായുടെ സ്നേഹവും സഭയുടെ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിനു മുമ്പിൽ പ്രകാശിക്കട്ടെ. സഭയെ സംരക്ഷിക്കുന്ന മിശിഹ എന്നും നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ അവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ ലോകത്തിലെ തീർത്ഥാടനം പൂർത്തിയാക്കി സ്വർഗീയ ജെറുസലേമിലെ തേജസ്സിലേക്ക് മിശിഹായോടൊപ്പം പ്രവേശിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബാബു കറുകുറ്റി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം ബിജു കറുകുറ്റി.